അഷ്ടപതി ജയപ്രസാദ് ശക്തി അമൃത ഖാഹേ തിഷ്ഠാ ഗുരു ഗോരഖമര മാഹേ ജയപ്രസാദ് സുഗന്ധത്തിൽ ലാമേ തിസ്കോ സിമൃത പരമഗത പാമേ ജയപ്രസാദ് വസേഷു മന്ദര സേതയായ സദാ മന അന്തര ജയപ്രസാദ് ഗ്രഹ സംസുഖ ബസന ആട് പെഹർ സിമരോത് സരസന ജയപ്രസാദ് രാംഗരാസ് പൂഗ നാനക സദാതി അയ്യതി അമന ജോഗ ജയപ്രസാദ് പാഠ പട്ടംബരഹഡാമേ തസേ ത്യാഗത്തമൃഭാമേ ജയപ്രസാദ് സുഖ സേജ സോയ് ജയ മനാഠ പെഹർ താക്ക താക്ക ജസ് ഗാ വിജയ ജയപ്രസാദ് സുഭ ഗൗ മാന മുഖതാകോ ജസ്രസന മുഖാന ജയപ്രസാദ് തരുരഹിത തർമ്മന സദാതയായ കേവല പാര ബ്രഹ്മ പ്രഭജി ജപദൃഗേ മാന പാമേ നാനക പാത സേത്തി കരജാമേ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലിബലാവത് സരാം സനേഹി ജയപ്രസാദ് തിര ഉല്ലാ രഹത മനസുഖ പാവേ ഹർ ഹർ ജസ് കഹത ജയപ്രസാദ് തിരെ സകല ക്ഷേത്ര ഠാകെ മനസരണീ പര ഠാകുർ പ്രഭതാ കേ ജയപ്രസാദ് തുജുഗോന ബഹുചേ മനസാ സാ സിമരോ പ്രഭുചേ ജയപ്രസാദ് ഭായി ദുർലഭ ദേ നാനക താക്കി ഭഗത് കരേ ജയപ്രസാദ് ആ പൂഖൻ ബഹരി ജയ മന്ത് സിമരത് ക്യോ ആലസ കിജ ജയപ്രസാദ് അസുഭാസ്ത സവാരി മന്ത് പ്രഭു കോ കബൂ നാ ബിസാരി

അനാഥനാഥ ഗോബിന്ദ ഗോപാൽ സർവഘട്ടാകാർത്ത പ്രതപാലാഥ പുരക്കാരൻ കർത്താര് ഭഗജനാകേ പ്രാണാധാർ ജോ ജോ ജപേ സോയ പുനീത് ഭഗത്പായ ലാവേ മൻഹീതം നിർഗുനിയാർ നീച്ച അജാനാൻ തുമരി ശരൺ പ്രഖ ഭഗവാൻ സർവകുണ്ട മുഗതമോഹപായ ഏകനമർഖ ഏകനിമഖർക്കേ ഗുൺഗായേ അനുഗരാജ ഭോഗ ബഡിയായി ഹർക്കേ നാം കി കഥ മന പായി ഭോജൻ കാ പ്രസംഗീത് രസനാ ജപതി ഹര ഹരണീത് ബലി സുകർണി ശോഭാതരമന്ധിർദ ബസേ പൂർണ ഗുരുമന്ത്.